0: Laudetur Jesus Christus. യേശു ക്രിസ്തുവിനെ സ്തുതിഞ്ഞു.
1: ഇത് വത്തിക്കാൻ റേഡിയോ. എല്ലാ ശ്രോതാക്കൾക്കും സ്വാഗതം.
2: ശ്രോതാക്കൾക്കേവർക്കും നമസ്കാരം. വാർത്തകളാണ് ഇന്നത്തെ പ്രക്ഷേപണത്തിൽ ആദ്യം. തുടർന്ന് ഭക്തിഗാന മാലികയും കേൾക്കാം. വാർത്തകൾ. സമാധാനം പ്രോത്സാഹിപ്പിക്കാൻ ആഹ്വാനം നൽകിയും യുദ്ധമെന്ന തിന്മയ്ക്കെതിരെ ശബ്ദമുയർത്തിയും ലിയോ 14-ാമൻ പാപ്പ പത്രോസിന്റെ പിൻഗാമി എന്ന നിലയിൽ പരിശുദ്ധ പിതാവ് വിളിച്ചു ചേർത്ത 2-ാമത് കൺസിസ്റ്ററിയുടെ ആദ്യ ദിനത്തിൽ കർദിനാൾ സംഘത്തിനൊപ്പം വിശുദ്ധ പത്രോസിന്റെ ബസലിക്കയിൽ ജൂൺ 26 വെള്ളിയാഴ്ച രാവിലെ വിശുദ്ധ ബലിയർപ്പിച്ച അവസരത്തിൽ നൽകിയ സന്ദേശത്തിലാണ് സംഘർഷങ്ങളും യുദ്ധങ്ങളും സാധാരണ ജനജീവിതം ദുരിതപൂർണമാക്കുന്ന ഇന്നത്തെ സാഹചര്യത്തിൽ ദൈവസൃഷ്ടിയെന്ന നിലയിൽ സഹകരണ മനോഭാവത്തോടെ ജീവിക്കാനുള്ള ഉത്തരവാദിത്വത്തെക്കുറിച്ച് പാപ്പ ഉദ്ബോധിപ്പിച്ചത്. വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിൽ സ്വതന്ത്രമായി പത്രോസിന്റെയും പൗലോസിന്റെയും മാതൃകയിൽ ആശയങ്ങൾ പങ്കുവയ്ക്കാനും പരസ്പരം പിന്തുണയ്ക്കാനുമാണ് കർദിനാൾമാർ പരിശ്രമിക്കേണ്ടതെന്ന് പാപ്പ ഓർമ്മിപ്പിച്ചു. സ്രഷ്ടാവ് നൽകിയിരിക്കുന്ന ബുദ്ധിശക്തിയും കഴിവുകളും പ്രശ്നങ്ങൾ സമാധാനപൂർണമായി പരിഹരിക്കാൻ വേണ്ടിയുള്ളതാണെന്ന് പാപ്പ ഉദ്ബോധിപ്പിച്ചു. ലിയോ 14-ാമൻ പാപ്പ വിളിച്ചുകൂട്ടിയ അസാധാരണ കൺസിസ്റ്ററി വത്തിക്കാനിൽ ആരംഭിച്ചു. പോൾ 6-ാമൻ ശാലയിലെ കൺസിസ്റ്ററി ഹാളിൽ ജൂൺ 26 വെള്ളിയാഴ്ച രാവിലെ ആരംഭിച്ച സമ്മേളനത്തിൽ സംസാരിച്ച പാപ്പ ഈ സുപ്രധാന സമ്മേളനത്തിലൂടെ പരസ്പര സംവാദങ്ങൾക്കും സഭയുടെ മിഷണറി നിയോഗത്തിൽ ഐക്യത്തോടെ മുന്നോട്ടു പോകുന്നതിനുമാണ് താൻ ഏവരെയും ക്ഷണിക്കുന്നതെന്ന് പ്രസ്താവിച്ചു. കഴിഞ്ഞ ജനുവരിയിൽ താൻ വിളിച്ചുകൂട്ടിയ കൺസിസ്റ്ററിയിൽ ആവശ്യപ്പെട്ടിരുന്നതും ഇതേ സഹകരണവും പിന്തുണയുമാണെന്ന് അനുസ്മരിച്ച പരിശുദ്ധ പിതാവ് കർദിനാൾ സംഘത്തിന്റെ പ്രധാന ഉത്തരവാദിത്വങ്ങളിൽ ഒന്ന് ഇതുതന്നെയാണെന്ന് ഓർമ്മിപ്പിച്ചു. ഐക്യവും കൂട്ടായ്മയും അനുദിന സംവാദങ്ങളിലൂടെയും പ്രാർത്ഥനയിലൂടെയും പരസ്പര വിശ്വാസത്തിലൂടെയും വളർത്തിയെടുക്കേണ്ട ഒന്നാണെന്ന് പാപ്പ ഓർമ്മിപ്പിച്ചു. പുതുനന്മയ്ക്കും മാനവികതയ്ക്കുമായി സഭ നൽകേണ്ട സംഭാവനകളെക്കുറിച്ചും പരാമർശിച്ച പാപ്പ വിശ്വസ്തതയോടും സ്വാതന്ത്ര്യത്തോടും വിശ്വാസ്യതയോടും കൂടി സുവിശേഷ പ്രഘോഷണം നടത്താനുള്ള മാർഗങ്ങളെക്കുറിച്ച് ചിന്തിക്കാൻ കർദിനാൾമാരെ ആഹ്വാനം ചെയ്തു. 230-ലധികം പേരുടെ മരണത്തിനും 100-കണക്കിനാളുകൾക്ക് പരിക്കിനും കാരണമായ വെനിസ്വേലയിലെ ഭൂകമ്പങ്ങളുടെ ഇരകൾക്കായി 1 കോടിയിലധികം രൂപ സംഭാവന നൽകി ലിയോ 14-ാമൻ പാപ്പ. ഭൂകമ്പമുണ്ടായി ഏതാനും മണിക്കൂറുകൾക്കുള്ളിൽ വത്തിക്കാന്റെ കാരുണ്യസേവന വിഭാഗത്തിലൂടെ 1,00,000 യൂറോയാണ് പാപ്പ പ്രഥമ സഹായമായി രാജ്യത്തിന് നൽകിയത്. വെനിസ്വേലയുടെ തലസ്ഥാനത്തിനു വടക്കുള്ള ഗ്വൈര സംസ്ഥാനത്ത് റിക്ടർ സ്കെയിലിൽ 7.2, 7.5 എന്നീ തോതുകൾ രേഖപ്പെടുത്തിയ 2 ഭൂകമ്പങ്ങളിലായി 235 പേരെങ്കിലും മരണമടഞ്ഞതായും 1,000-ത്തോളം ആളുകൾക്ക് പരിക്കേറ്റതായും വ്യാഴാഴ്ച രാവിലെ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു. ഏതാണ്ട് 50,000-ത്തോളം ആളുകൾ ഭവനരഹിതരായി. അതിരൂക്ഷമായ ഈ അവസ്ഥയിൽ രാജ്യത്തിന്റെ താൽക്കാലിക പ്രസിഡന്റ് ഡെൽസി റോഡ്രിഗസ് രാജ്യത്ത് ദേശീയ അടിയന്തിരാവസ്ഥ പ്രഖ്യാപിച്ചിരുന്നു. വെനിസ്വേലയിൽ കഴിഞ്ഞ ദിവസമുണ്ടായ ഭൂകമ്പങ്ങൾ മൂലം ദുരിതപൂർണമായ അവസ്ഥയിൽ കഴിയുന്ന സാധാരണ മനുഷ്യരെ ചേർത്തുപിടിച്ച് ഇറ്റലിയിലെ കത്തോലിക്കാ സഭ രാജ്യത്തെ ജനത്തോടുള്ള സാമീപ്യത്തിന്റെയും ഐക്യദാർഢ്യത്തിന്റെയും ഭാഗമായി ഇറ്റലിയിലെ മെത്രാൻ സമിതി 500,000 യൂറോ ഏതാണ്ട് 5 കോടിയോളം രൂപ രാജ്യത്തിന് സംഭാവന ചെയ്തു. വെനിസ്വേലയിലെ മെത്രാൻ സമിതി അധ്യക്ഷനും വലൻസിയ അതിരൂപതാധ്യക്ഷനുമായ ആർച്ച് ബിഷപ്പ് ഹെസൂസ് ആന്തോണി ഗൊൺസാലസ് ദെ സാരാത്തെ സാലസിനയച്ച ഒരു സന്ദേശത്തിലൂടെ രാജ്യത്തെ സഭയ്ക്കും ഇടവക സമൂഹങ്ങൾക്കും ജനങ്ങൾക്കൊപ്പവും ജനങ്ങൾക്കുവേണ്ടിയും സേവനമനുഷ്ഠിക്കുന്ന സമർപ്പിതർക്കും ഇറ്റലിയിലെ മെത്രാൻ സമിതി അധ്യക്ഷനും ബൊളോഞ്ഞ അതിരൂപതാധ്യക്ഷനുമായ കർദിനാൾ മത്തയോ സൂപ്പി ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചു. എല്ലാ സഹനങ്ങളും പ്രത്യേകിച്ച് പാവപ്പെട്ടവരുടെയും ദുർബലരുടെയും വേദനകൾ എല്ലാവരുടെയും ഒരുമിച്ചുള്ള ഉത്തരവാദിത്വവും സഹകരണവും ഐക്യദാർഢ്യവും ആവശ്യപ്പെടുന്നുണ്ടെന്ന് അദ്ദേഹം ഓർമ്മിപ്പിച്ചു. വിദേശത്തുനിന്ന് സിവിൽ മത എൻജിഒകളും സംഘടനകളും ധനസഹായം സ്വീകരിക്കുന്നതുമായി ബന്ധപ്പെട്ട നിബന്ധനകളും ചട്ടവട്ടങ്ങളും കൂടുതൽ കർശനമാക്കി ഇന്ത്യയിലെ ആഭ്യന്തര മന്ത്രാലയം. ഇതനുസരിച്ച് നിയമലംഘനം നടത്തുന്ന സംഘടനകൾക്കും എൻജിഒകൾക്കും പിഴയ്ക്കുപുറമെ ഫണ്ടുമരവിപ്പിക്കൽ, ലൈസൻസ് റദ്ദാക്കൽ തുടങ്ങിയവ നേരിടേണ്ടി വന്നേക്കാമെന്ന് പ്രാദേശിക വൃത്തങ്ങളെ അധികരിച്ച് ഫീദസ് ഏജൻസി റിപ്പോർട്ട് ചെയ്തു. പുതിയ ചട്ടങ്ങൾ സംബന്ധിച്ച വാർത്തകൾ രാജ്യത്ത് നിരവധി പ്രതിഷേധങ്ങൾ ഉയർത്തിയിട്ടുണ്ട്. ഇതോടെ വാർത്തകൾ സമാപിച്ചു.
3: പാപ്പായോടൊപ്പം നമുക്കും സഞ്ചരിക്കാം. സമാധാനത്തിന്റെയും പ്രത്യാശയുടെയും സ്നേഹത്തിന്റെയും പ്രേഷിത ദൗത്യത്തിൽ പാപ്പായ്ക്ക് നമുക്കും പിന്തുണ നൽകാം. പരിശുദ്ധ പിതാവിന് കൈത്താങ്ങാകൂ. പത്രോസിന്റെ കാശിലേക്ക് സംഭാവന നൽകുക. ദയവായി സന്ദർശിക്കുക www.obolodisanpietro.de.
2: ഭക്തിഗാനമാലിക.

ജോൺ പീറ്റർ, ജിബിൻ ടി എസ് എന്നിവർ ചേർന്ന് എഴുതി ജിബിൻ ടി എസ് സംഗീതം പകർന്ന ഒരു മരിയൻ ഭക്തിഗാനമാണ് അടുത്തത്. ആലാപനം മരിയ മാത്യു കോലാടി.

0: Laudetur Jesus Christus. യേശു ക്രിസ്തുവിനെ സ്തുതിഞ്ഞു.
1: ഇത് വത്തിക്കാൻ റേഡിയോ. എല്ലാ ശ്രോതാക്കൾക്കും സ്വാഗതം.
2: ശ്രോതാക്കൾക്കേവർക്കും നമസ്കാരം. വാർത്തകളാണ് ഇന്നത്തെ പ്രക്ഷേപണത്തിൽ ആദ്യം. തുടർന്ന് ഭക്തിഗാന മാലികയും കേൾക്കാം. വാർത്തകൾ. സമാധാനം പ്രോത്സാഹിപ്പിക്കാൻ ആഹ്വാനം നൽകിയും യുദ്ധമെന്ന തിന്മയ്ക്കെതിരെ ശബ്ദമുയർത്തിയും ലിയോ 14-ാമൻ പാപ്പ പത്രോസിന്റെ പിൻഗാമി എന്ന നിലയിൽ പരിശുദ്ധ പിതാവ് വിളിച്ചു ചേർത്ത 2-ാമത് കൺസിസ്റ്ററിയുടെ ആദ്യ ദിനത്തിൽ കർദിനാൾ സംഘത്തിനൊപ്പം വിശുദ്ധ പത്രോസിന്റെ ബസലിക്കയിൽ ജൂൺ 26 വെള്ളിയാഴ്ച രാവിലെ വിശുദ്ധ ബലിയർപ്പിച്ച അവസരത്തിൽ നൽകിയ സന്ദേശത്തിലാണ് സംഘർഷങ്ങളും യുദ്ധങ്ങളും സാധാരണ ജനജീവിതം ദുരിതപൂർണമാക്കുന്ന ഇന്നത്തെ സാഹചര്യത്തിൽ ദൈവസൃഷ്ടിയെന്ന നിലയിൽ സഹകരണ മനോഭാവത്തോടെ ജീവിക്കാനുള്ള ഉത്തരവാദിത്വത്തെക്കുറിച്ച് പാപ്പ ഉദ്ബോധിപ്പിച്ചത്. വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിൽ സ്വതന്ത്രമായി പത്രോസിന്റെയും പൗലോസിന്റെയും മാതൃകയിൽ ആശയങ്ങൾ പങ്കുവയ്ക്കാനും പരസ്പരം പിന്തുണയ്ക്കാനുമാണ് കർദിനാൾമാർ പരിശ്രമിക്കേണ്ടതെന്ന് പാപ്പ ഓർമ്മിപ്പിച്ചു. സ്രഷ്ടാവ് നൽകിയിരിക്കുന്ന ബുദ്ധിശക്തിയും കഴിവുകളും പ്രശ്നങ്ങൾ സമാധാനപൂർണമായി പരിഹരിക്കാൻ വേണ്ടിയുള്ളതാണെന്ന് പാപ്പ ഉദ്ബോധിപ്പിച്ചു. ലിയോ 14-ാമൻ പാപ്പ വിളിച്ചുകൂട്ടിയ അസാധാരണ കൺസിസ്റ്ററി വത്തിക്കാനിൽ ആരംഭിച്ചു. പോൾ 6-ാമൻ ശാലയിലെ കൺസിസ്റ്ററി ഹാളിൽ ജൂൺ 26 വെള്ളിയാഴ്ച രാവിലെ ആരംഭിച്ച സമ്മേളനത്തിൽ സംസാരിച്ച പാപ്പ ഈ സുപ്രധാന സമ്മേളനത്തിലൂടെ പരസ്പര സംവാദങ്ങൾക്കും സഭയുടെ മിഷണറി നിയോഗത്തിൽ ഐക്യത്തോടെ മുന്നോട്ടു പോകുന്നതിനുമാണ് താൻ ഏവരെയും ക്ഷണിക്കുന്നതെന്ന് പ്രസ്താവിച്ചു. കഴിഞ്ഞ ജനുവരിയിൽ താൻ വിളിച്ചുകൂട്ടിയ കൺസിസ്റ്ററിയിൽ ആവശ്യപ്പെട്ടിരുന്നതും ഇതേ സഹകരണവും പിന്തുണയുമാണെന്ന് അനുസ്മരിച്ച പരിശുദ്ധ പിതാവ് കർദിനാൾ സംഘത്തിന്റെ പ്രധാന ഉത്തരവാദിത്വങ്ങളിൽ ഒന്ന് ഇതുതന്നെയാണെന്ന് ഓർമ്മിപ്പിച്ചു. ഐക്യവും കൂട്ടായ്മയും അനുദിന സംവാദങ്ങളിലൂടെയും പ്രാർത്ഥനയിലൂടെയും പരസ്പര വിശ്വാസത്തിലൂടെയും വളർത്തിയെടുക്കേണ്ട ഒന്നാണെന്ന് പാപ്പ ഓർമ്മിപ്പിച്ചു. പുതുനന്മയ്ക്കും മാനവികതയ്ക്കുമായി സഭ നൽകേണ്ട സംഭാവനകളെക്കുറിച്ചും പരാമർശിച്ച പാപ്പ വിശ്വസ്തതയോടും സ്വാതന്ത്ര്യത്തോടും വിശ്വാസ്യതയോടും കൂടി സുവിശേഷ പ്രഘോഷണം നടത്താനുള്ള മാർഗങ്ങളെക്കുറിച്ച് ചിന്തിക്കാൻ കർദിനാൾമാരെ ആഹ്വാനം ചെയ്തു. 230-ലധികം പേരുടെ മരണത്തിനും 100-കണക്കിനാളുകൾക്ക് പരിക്കിനും കാരണമായ വെനിസ്വേലയിലെ ഭൂകമ്പങ്ങളുടെ ഇരകൾക്കായി 1 കോടിയിലധികം രൂപ സംഭാവന നൽകി ലിയോ 14-ാമൻ പാപ്പ. ഭൂകമ്പമുണ്ടായി ഏതാനും മണിക്കൂറുകൾക്കുള്ളിൽ വത്തിക്കാന്റെ കാരുണ്യസേവന വിഭാഗത്തിലൂടെ 100,000 യൂറോയാണ് പാപ്പ പ്രഥമ സഹായമായി രാജ്യത്തിന് നൽകിയത്. വെനിസ്വേലയുടെ തലസ്ഥാനത്തിനു വടക്കുള്ള ഗ്വൈര സംസ്ഥാനത്ത് റിക്ടർ സ്കെയിലിൽ 7.2, 7.5 എന്നീ തോതുകൾ രേഖപ്പെടുത്തിയ 2 ഭൂകമ്പങ്ങളിലായി 235 പേരെങ്കിലും മരണമടഞ്ഞതായും 1,000-ത്തോളം ആളുകൾക്ക് പരിക്കേറ്റതായും വ്യാഴാഴ്ച രാവിലെ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു. ഏതാണ്ട് 50,000-ത്തോളം ആളുകൾ ഭവനരഹിതരായി. അതിരൂക്ഷമായ ഈ അവസ്ഥയിൽ രാജ്യത്തിന്റെ താൽക്കാലിക പ്രസിഡന്റ് ഡെൽസി റോഡ്രിഗസ് രാജ്യത്ത് ദേശീയ അടിയന്തിരാവസ്ഥ പ്രഖ്യാപിച്ചിരുന്നു. വെനിസ്വേലയിൽ കഴിഞ്ഞ ദിവസമുണ്ടായ ഭൂകമ്പങ്ങൾ മൂലം ദുരിതപൂർണമായ അവസ്ഥയിൽ കഴിയുന്ന സാധാരണ മനുഷ്യരെ ചേർത്തുപിടിച്ച് ഇറ്റലിയിലെ കത്തോലിക്കാ സഭ രാജ്യത്തെ ജനത്തോടുള്ള സാമീപ്യത്തിന്റെയും ഐക്യദാർഢ്യത്തിന്റെയും ഭാഗമായി ഇറ്റലിയിലെ മെത്രാൻ സമിതി 500,000 യൂറോ ഏതാണ്ട് 5 കോടിയോളം രൂപ രാജ്യത്തിന് സംഭാവന ചെയ്തു. വെനിസ്വേലയിലെ മെത്രാൻ സമിതി അധ്യക്ഷനും വലൻസിയ അതിരൂപതാധ്യക്ഷനുമായ ആർച്ച് ബിഷപ്പ് ഹെസൂസ് ആന്തോണി ഗൊൺസാലസ് ദേ സാരാത്തെ സാലസിനയച്ച ഒരു സന്ദേശത്തിലൂടെ രാജ്യത്തെ സഭയ്ക്കും ഇടവക സമൂഹങ്ങൾക്കും ജനങ്ങൾക്കൊപ്പവും ജനങ്ങൾക്കുവേണ്ടിയും സേവനമനുഷ്ഠിക്കുന്ന സമർപ്പിതർക്കും ഇറ്റലിയിലെ മെത്രാൻ സമിതി അധ്യക്ഷനും ബൊളോഞ്ഞ അതിരൂപതാധ്യക്ഷനുമായ കർദിനാൾ മത്തയോ സൂപ്പി ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചു. എല്ലാ സഹനങ്ങളും പ്രത്യേകിച്ച് പാവപ്പെട്ടവരുടെയും ദുർബലരുടെയും വേദനകൾ എല്ലാവരുടെയും ഒരുമിച്ചുള്ള ഉത്തരവാദിത്വവും സഹകരണവും ഐക്യദാർഢ്യവും ആവശ്യപ്പെടുന്നുണ്ടെന്ന് അദ്ദേഹം ഓർമ്മിപ്പിച്ചു. വിദേശത്തുനിന്ന് സിവിൽ മത എൻജിഒകളും സംഘടനകളും ധനസഹായം സ്വീകരിക്കുന്നതുമായി ബന്ധപ്പെട്ട നിബന്ധനകളും ചട്ടവട്ടങ്ങളും കൂടുതൽ കർശനമാക്കി ഇന്ത്യയിലെ ആഭ്യന്തര മന്ത്രാലയം. ഇതനുസരിച്ച് നിയമലംഘനം നടത്തുന്ന സംഘടനകൾക്കും എൻജിഒകൾക്കും പിഴയ്ക്കുപുറമെ ഫണ്ടുമരവിപ്പിക്കൽ, ലൈസൻസ് റദ്ദാക്കൽ തുടങ്ങിയവ നേരിടേണ്ടി വന്നേക്കാമെന്ന് പ്രാദേശിക വൃത്തങ്ങളെ അധികരിച്ച് ഫീദസ് ഏജൻസി റിപ്പോർട്ട് ചെയ്തു. പുതിയ ചട്ടങ്ങൾ സംബന്ധിച്ച വാർത്തകൾ രാജ്യത്ത് നിരവധി പ്രതിഷേധങ്ങൾ ഉയർത്തിയിട്ടുണ്ട്. ഇതോടെ വാർത്തകൾ സമാപിച്ചു.
3: പാപ്പായോടൊപ്പം നമുക്കും സഞ്ചരിക്കാം. സമാധാനത്തിന്റെയും പ്രത്യാശയുടെയും സ്നേഹത്തിന്റെയും പ്രേഷിത ദൗത്യത്തിൽ പാപ്പായ്ക്ക് നമുക്കും പിന്തുണ നൽകാം. പരിശുദ്ധ പിതാവിന് കൈത്താങ്ങാകൂ. പത്രോസിന്റെ കാശിലേക്ക് സംഭാവന നൽകുക. ദയവായി സന്ദർശിക്കുക www.obolodisanpietro.de.
2: ഭക്തിഗാനമാലിക.

അശോക് ദാമോദർ എഴുതി, ബിബി മാത്യു സംഗീതം പകർന്ന ഒരു ഗാനമാണ് ഇന്നത്തെ ഭക്തിഗാനമാലികയിൽ ആദ്യം ആലാപനം. കെസ്റ്റർ

ജോൺ പീറ്റർ, ജിബിൻ ടി എസ് എന്നിവർ ചേർന്ന് എഴുതി ജിബിൻ ടി എസ് സംഗീതം പകർന്ന ഒരു മരിയൻ ഭക്തിഗാനമാണ് അടുത്തത്. ആലാപനം മരിയ മാത്യു കോലാടി.

0: Laudetur Jesus Christus. യേശു ക്രിസ്തുവിന് സ്തുതി.
1: ഇത് വത്തിക്കാൻ റേഡിയോ. എല്ലാ ശ്രോതാക്കൾക്കും സ്വാഗതം.
2: ശ്രോതാക്കൾക്കേവർക്കും നമസ്കാരം. ഇന്നത്തെ മലയാളം സംപ്രേക്ഷണത്തിൽ ആദ്യം വാർത്തകളും ശേഷം സുവിശേഷ പരിചിന്തനവും കേൾക്കാം. വാർത്തകൾ. സമാധാനത്തിന്റെ സന്ദേശവും അത് വീണ്ടെടുക്കുവാനുള്ള ഉത്തരവാദിത്വവും അനുസ്മരിപ്പിച്ചുകൊണ്ട് ആദ്യ ദിന കൺസിസ്റ്ററിയുടെ രണ്ടാം ഭാഗം. ലോകത്ത് സമാധാനവും സ്നേഹത്തിന്റെ നാഗരികതയും കെട്ടിപ്പടുക്കുന്നതിനായുള്ള ശക്തമായ ആഹ്വാനത്തോടെ വത്തിക്കാനിൽ ചേർന്ന അസാധാരണ കൺസിസ്റ്ററിയുടെ ഒന്നാം ദിവസത്തെ രണ്ടാം ഘട്ട ചർച്ചകൾ സമാപിച്ചു. പോൾ ആറാമൻ ശാലയിൽ നടന്ന സമ്മേളനത്തിൽ യുദ്ധത്തിന്റെ യുക്തികളെ ഉപേക്ഷിക്കണമെന്നും ക്ഷമയുടെയും ശ്രവണത്തിന്റെയും ഭാഷ സഭയും ലോകവും സ്വീകരിക്കണമെന്നും കർദ്ദിനാൾമാർ ആവശ്യപ്പെട്ടു. ന്യായമായ യുദ്ധം എന്ന യുക്തിക്ക് പകരം ആനുപാതികമായ പ്രതിരോധത്തിനുള്ള അവകാശം എന്നതിനെക്കുറിച്ച് സംസാരിക്കേണ്ടതിന്റെ ആവശ്യകത പല ഗ്രൂപ്പുകളും ചൂണ്ടിക്കാട്ടി. വെനസ്വേലയിലെ ദൗർഭാഗ്യകരമായ സാഹചര്യത്തെയും ഭൂകമ്പത്തിൽ ഇരകളായവരെയും സ്മരിച്ചുകൊണ്ടാണ് ജൂൺ മാസം 26 തീയതി ഉച്ചകഴിഞ്ഞ് പോൾ ആറാമൻ ശാലയിൽ അസാധാരണ കൺസിസ്റ്ററി ആരംഭിച്ചത്. വിശ്വാസകാര്യങ്ങൾക്കായുള്ള ഡിക്കസ്റ്ററിയുടെ പ്രീഫെക്ട് കർദിനാൾ വിക്ടർ മാനുവൽ ഫെർണാണ്ടസ് പ്രാരംഭ പ്രഭാഷണം നടത്തി. അധികാരത്തിന്റെ സംസ്കാരം മനുഷ്യത്വത്തെ എങ്ങനെ ഇല്ലാതാക്കുന്നുവെന്നും യുദ്ധത്തെയും ധ്രുവീകരണത്തെയും സ്വാഭാവികമായി കാണുവാനുള്ള പ്രവണതയെയും കുറിച്ച് ഗ്രൂപ്പുകൾ സംസാരിച്ചു. അക്രമത്തോടുള്ള സഹിഷ്ണുത വർദ്ധിക്കുന്നതിനെതിരെയും പരിഹാരങ്ങൾ ലളിതവൽക്കരിക്കുന്നതിനെതിരെയും മുന്നറിയിപ്പ് നൽകുകയും ചെയ്തു. മറ്റുള്ളവരെ കേൾക്കുവാനും ക്ഷമിക്കുവാനും അനുരഞ്ജനപ്പെടുവാനുമുള്ള ഭാഷ സഭയ്ക്കുള്ളിൽ ആദ്യം പ്രയോഗിക്കണമെന്നും അത് ലോകത്തിനു മാതൃകയാകണമെന്നും കർദിനാൾമാർ പറഞ്ഞു. കർദിനാൾമാരുടെ അസാധാരണ കൺസിസ്റ്ററിക്ക് തുടക്കമായി. ലിയോ 14 പാപ്പ വത്തിക്കാനിൽ വിളിച്ചു ചേർത്ത അസാധാരണ കൺസിസ്റ്ററിയുടെ ആദ്യഘട്ടത്തിൽ 178 കർദിനാൾമാർ പങ്കെടുത്തു. രാവിലെ 9:30 വത്തിക്കാനിലെ വിശുദ്ധ പത്രോസിന്റെ ബസലിക്കയിൽ നടന്ന വിശുദ്ധ കുർബാനയ്ക്ക് പരിശുദ്ധ പിതാവ് ലിയോ 14 പാപ്പ മുഖ്യ കാർമ്മികത്വം വഹിച്ചു. തുടർന്ന് പോൾ ആറാമൻ ശാലയിൽ വിവിധ ഗ്രൂപ്പുകളിലായി കർദിനാൾമാർ ആശയങ്ങൾ പങ്കുവച്ചു. ലോകം നേരിടുന്ന കഠിനമായ സാമൂഹിക മാറ്റങ്ങളെക്കുറിച്ചും മനുഷ്യർ അനുഭവിക്കുന്ന ദുരിതങ്ങളെക്കുറിച്ചും എല്ലാ ഗ്രൂപ്പുകളും ആശങ്ക രേഖപ്പെടുത്തി. സമൂഹങ്ങളിലും കൂട്ടായ്മകളിലും വർദ്ധിച്ചുവരുന്ന ധ്രുവീകരണം രാഷ്ട്രീയ സംഘർഷങ്ങൾക്കും അക്രമങ്ങൾക്കും കാരണമാകുന്നുവെന്നും വ്യാജവാർത്തകളും തെറ്റായ ആശയവിനിമയ രീതികളും ഇതിന് ആക്കം കൂട്ടുന്നുവെന്നും കർദിനാൾമാർ പറഞ്ഞു. പലയിടങ്ങളിലും മതവംശീയ ന്യൂനപക്ഷങ്ങൾ നേരിടുന്ന വിവേചനവും സഭയ്ക്കെതിരായ ശത്രുതയും സെമിറ്റിക് വിരുദ്ധതയും ചൂണ്ടിക്കാണിക്കപ്പെട്ടു. അമിതമായ വ്യക്തിവാദം, കുടുംബ ബന്ധങ്ങളിലെ തകർച്ച, വയോധികരുടെയും യുവാക്കളുടെയും ഏകാന്തത എന്നിവ ആത്മഹത്യയിലേക്കും മയക്കുമരുന്ന് ഉപയോഗത്തിലേക്കും നയിക്കുന്നതായി വിലയിരുത്തപ്പെട്ടു. സാമ്പത്തിക പ്രതിസന്ധിയും തൊഴിലില്ലായ്മയും യുവാക്കളെ ബാധിക്കുന്നുവെന്ന കണ്ടെത്തലും സമ്മേളനത്തിൽ പങ്കുവച്ചു. ഈ പ്രതിസന്ധികൾക്കിടയിൽ സഭ ഒരു അമ്മയെപ്പോലെയും എല്ലാവരെയും സ്വാഗതം ചെയ്യുന്ന ഇടമായും മാറണമെന്ന് അഭിപ്രായപ്പെട്ടു. സഭയുടെ സിനഡൽ യാത്രയ്ക്ക് കരുത്തുപകർന്ന് ലിയോ 14 പാപ്പ വിവിധ ഭൂഖണ്ഡങ്ങളിൽ നിന്നുമുള്ള സിനഡിന്റെ ചുമതല വഹിക്കുന്ന ആളുകളുടെ യോഗം വത്തിക്കാനിൽ വെച്ച് ജൂൺ മാസം 23 മുതൽ 25 വരെ നടന്നു. അംഗങ്ങളുമായി പരിശുദ്ധ പിതാവ് ലിയോ 14 പാപ്പ കൂടിക്കാഴ്ച നടത്തി. സിനഡിന്റെ പൊതുകാര്യാലയത്തിൽ നിന്നും പുറത്തിറക്കിയ പത്രക്കുറിപ്പിലാണ് ഈ വിവരങ്ങൾ പങ്കുവച്ചത്. കത്തോലിക്ക സഭയുടെ സിനഡൽ പരിവർത്തനത്തിനായി വിവിധ ഭൂഖണ്ഡങ്ങളിൽ പ്രവർത്തിക്കുന്ന സഭാ നേതൃത്വത്തിന് ശക്തമായ പിന്തുണയും പ്രോത്സാഹനവും നൽകുന്നതായിരുന്നു പരിശുദ്ധ പിതാവ് ലിയോ 14 പാപ്പായുമായുള്ള കൂടിക്കാഴ്ചയെന്നത് സിനഡിന്റെ ജനറൽ സെക്രട്ടറി കർദിനാൾ മാരിയോ ഗ്രെക് പറഞ്ഞു. സഭയുടെ സിനഡൽ പ്രക്രിയയുടെ നടപ്പിലാക്കൽ ഘട്ടത്തെക്കുറിച്ച് ചർച്ച ചെയ്യുവാനാണ് ഏഷ്യ, ആഫ്രിക്ക, ലാറ്റിൻ അമേരിക്ക, യൂറോപ്പ്, ഓഷ്യാനിയ, മിഡിൽ ഈസ്റ്റ്, വടക്കേ അമേരിക്ക എന്നിവിടങ്ങളിൽ നിന്നുള്ള പ്രതിനിധികൾ ഒത്തുചേർന്നത്. സിനഡാലിറ്റിയെ ഒരു പ്രത്യേക സമയബന്ധിതമായ ഒരു സംഭവമായി കാണാതെ സഭയുടെ സ്ഥിരമായ ജീവിതശൈലിയായി മാറ്റണമെന്നതും പത്രക്കുറിപ്പിൽ എടുത്തു പറഞ്ഞു. ലിയോ ഇൻ റോം വത്തിക്കാൻ ന്യൂസിന്റെ പുതിയ ഡോക്യുമെന്ററി 1 ജൂലൈ പുറത്തിറങ്ങും. കർദിനാൾ റോബർട്ട് ഫ്രാൻസിസ് പ്രെവോസ്റ്റ് പാപ്പായി തിരഞ്ഞെടുക്കപ്പെടുന്നതിനു മുൻപ് റോമിൽ ചിലവഴിച്ച 20 വർഷത്തെ ജീവിതത്തെ ആസ്പദമാക്കിക്കൊണ്ട് ലിയോ ഇൻ റോം എന്ന പുതിയ ഡോക്യുമെന്ററി വത്തിക്കാൻ ന്യൂസ് July 1 പുറത്തിറക്കും. വത്തിക്കാന്റെ ആശയവിനിമയ വിഭാഗം നിർമ്മിച്ച ഈ ഡോക്യുമെന്ററി അദ്ദേഹത്തിന്റെ ജീവിതത്തെ ആസ്പദമാക്കി പുറത്തിറങ്ങുന്ന പരമ്പരയിലെ 3 ഭാഗമാണ്. പെറുവിലെ മിഷനറി പ്രവർത്തനങ്ങളെക്കുറിച്ചുള്ള ലിയോൺ ദി പെറു, അമേരിക്കയിലെ അദ്ദേഹത്തിന്റെ വളർച്ചയെക്കുറിച്ചുള്ള ലിയോ ഫ്രം ചിക്കാഗോ എന്നിവയായിരുന്നു ഇതിനു മുൻപ് പുറത്തിറങ്ങിയ ഭാഗങ്ങൾ. ഇതോടെ വാർത്തകൾ സമാപിച്ചു.
3: അടുത്തതായി സുവിശേഷ പരിചിന്തനം കേൾക്കാം. ലത്തീൻ ആരാധനാക്രമപ്രകാരം ആണ്ടുവട്ടം 13 വാരം ഞായറാഴ്ചയിലെ തിരുവചന വായനകളെ ആധാരമാക്കിയ വചന വിചിന്തനമാണ് ഇന്നത്തെ സുവിശേഷ പരിചിന്തനത്തിൽ നാം ശ്രവിക്കുന്നത്. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 10:37 മുതൽ 42 വരെയുള്ള തിരുവചനങ്ങളാണ് ഈ ഞായറാഴ്ചയിലെ സുവിശേഷ ഭാഗം. യേശുക്രിസ്തുവിനാൽ ഏറെ സ്നേഹിക്കപ്പെടുന്ന പ്രിയ സഹോദരീ സഹോദരന്മാരെ, വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 10:37 മുതൽ 42 വരെയുള്ള തിരുവചനങ്ങൾ ക്രൈസ്തവ ജീവിതത്തിന്റെ തനതായ സവിശേഷതകളിലേക്ക്, ചിലപ്പോഴൊക്കെ മനസ്സിലാക്കാൻ എളുപ്പമല്ലാത്ത ഒരു വിശ്വാസ ശൈലിയെക്കുറിച്ച് സംസാരിക്കുന്ന ഒരു വചനഭാഗമാണ്. ദൈവത്തേക്കാൾ മറ്റാരെയും സ്നേഹിക്കരുതെന്ന്, കുരിശെടുത്ത് ക്രിസ്തുവിന് പിന്നാലെ നടക്കണമെന്ന്, അവനുവേണ്ടി ജീവൻ നഷ്ടപ്പെടുത്തണമെന്ന് യേശു ആവശ്യപ്പെടുന്നു. മറുഭാഗത്ത് മറ്റുള്ളവർക്കു നൽകേണ്ട സ്വീകാര്യതയും ശുശ്രൂഷകളും എത്രമാത്രം പ്രധാനപ്പെട്ടതാണെന്നും അവൻ പറഞ്ഞുവയ്ക്കുന്നുണ്ട്. അതിരുകളോ പരിധികളോ ഇല്ലാതെ നാം സ്നേഹിക്കേണ്ടത് ദൈവത്തെയാണെന്ന ഒരു ചിന്തയാണ് ഈ തിരുവചനങ്ങൾ ആദ്യം നമുക്കു മുന്നിൽ വയ്ക്കുന്നത്. എന്നെക്കാളധികം പിതാവിനെയോ മാതാവിനെയോ സ്നേഹിക്കുന്നവൻ എനിക്ക് യോഗ്യനല്ല, എന്നെക്കാളധികം പുത്രനെയോ പുത്രിയെയോ സ്നേഹിക്കുന്നവനും എനിക്ക് യോഗ്യനല്ല. മാതാപിതാക്കളെ ആദരിക്കാനും കുടുംബത്തെ സ്നേഹിക്കാനും കൽപ്പിക്കുന്ന ദൈവത്തിന്റെ പുത്രനായ യേശു പഠിപ്പിക്കുന്നത് മാനുഷികമായ എല്ലാ ബന്ധങ്ങളെക്കാളും പ്രധാനപ്പെട്ടത് ദൈവത്തോടുള്ള സ്നേഹവും ബന്ധവുമാണെന്നതാണ്. എല്ലാ ബന്ധങ്ങളും സ്നേഹവും നയിക്കേണ്ടത് ദൈവത്തിലേക്കാണ്. ജീവിതത്തിൽ പ്രഥമസ്ഥാനം ഈ ഭൂമിയിലെ വസ്തുവകകൾക്കോ സ്ഥാനമാനങ്ങൾക്കോ പേരിനോ പ്രശസ്തിക്കോ അല്ല, നമ്മുടെ സ്രഷ്ടാവും നാഥനും കർത്താവുമായ ദൈവത്തിനു നൽകാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ എന്ന ഒരു ചോദ്യം നമ്മോടു തന്നെ ചോദിക്കാൻ നമുക്ക് സാധിക്കണം. ദൈവകേന്ദ്രീകൃതമായ ഒരു ജീവിതം നയിക്കാൻ ജീവിതത്തിൽ എല്ലാം ദൈവോന്മുഖമായി സ്വർഗോന്മുഖമായി കാണാൻ സാധിച്ചാൽ ശരിയായ പാതയിലൂടെയാകും നാം നടക്കുന്നതെന്ന് ഉറപ്പാക്കാമെന്ന് ഈ വചനഭാഗം നമ്മെ പഠിപ്പിക്കുന്നു. അത്തരമൊരു ജീവിതത്തിൽ മാനുഷികമായ ബന്ധങ്ങൾ മാതാപിതാക്കളോടാകട്ടെ, സഹോദരങ്ങളോടോ മക്കളോടോ സുഹൃത്തുക്കളോടോ ആകട്ടെ, ശരിയായ അനുപാതത്തിലും ശൈലിയിലുമുള്ളതായി മാറും. ദൈവത്തെ സ്നേഹിക്കുന്ന, ദൈവത്താൽ സ്നേഹിക്കപ്പെടുന്ന മനുഷ്യർക്ക് തങ്ങൾക്കു ചുറ്റുമുള്ള മനുഷ്യരോട് ദൈവികമായ രീതിയിലെ ചേർന്നു നിൽക്കാൻ സാധിക്കൂ. ഇന്നത്തെ വചനം മുന്നോട്ടു വയ്ക്കുന്ന രണ്ടാമത്തെ ഒരു ചിന്ത സ്വന്തം കുരിശെടുത്ത് ക്രിസ്തുവിനെ അനുഗമിക്കേണ്ടതിന്റെ പ്രാധാന്യമാണ്. കുരിശുകൾ ഒഴിവാക്കാനും അത് സാധിക്കില്ലെങ്കിൽ അവഗണിക്കാനും പ്രേരിപ്പിക്കുന്ന ഒരു ലോകത്ത് കുരിശുകൾ വഹിച്ചുകൊണ്ട് ദൈവത്തിന്റെ മാർഗത്തിൽ സഞ്ചരിക്കാനുള്ള വിളി മനസ്സിലാക്കാൻ അത്ര എളുപ്പമായിരിക്കില്ല. എന്നാൽ കുരിശുകളില്ലാത്ത, സഹനങ്ങളും രോഗങ്ങളും കുടുംബ പ്രശ്നങ്ങളും സാമ്പത്തിക ബുദ്ധിമുട്ടുകളും പരിഹാസങ്ങളും തെറ്റിദ്ധാരണകളും ഇല്ലാത്ത ഒരു വഴിയോ ജീവിതമോ അല്ല ക്രിസ്തു നമുക്ക് വാഗ്ദാനം ചെയ്തതെന്ന് ഓർക്കാൻ ശ്രമിച്ചാൽ, കുരിശുവഹിച്ചുകൊണ്ടുള്ള യാത്ര, രക്ഷയുടെ കാൽവരിയിലേക്കുള്ള യേശുവിന്റെ സഹനയാത്രയിൽ പങ്കുചേരലാണെന്ന്, അവനൊപ്പം നടക്കലാണെന്ന് മനസ്സിലാക്കാൻ ശ്രമിച്ചാൽ ജീവിതവും ഈ വചനങ്ങളും കുറേക്കൂടി എളുപ്പമുള്ളതായി മാറും. ക്രൈസ്തവ ജീവിതത്തിൽ കുരിശ് പരാജയത്തിന്റെ അടയാളമല്ല, സ്നേഹത്തിന്റെ, രക്ഷയുടെ അടയാളമാണെന്ന് നമുക്ക് മറക്കാതിരിക്കാം. ക്രിസ്തുവിനൊപ്പം കുരിശുവഹിക്കുമ്പോൾ നമ്മുടെ സഹനങ്ങൾ രക്ഷാകരമായിത്തീരുമെന്ന ബോധ്യത്തിൽ വിശ്വാസത്തോടെയും പ്രത്യാശയോടെയും ജീവിക്കാം. സ്വന്തം ജീവൻ കണ്ടെത്തുന്നവൻ അത് നഷ്ടപ്പെടുത്തും, എന്നെ പ്രതി സ്വന്തം ജീവൻ നഷ്ടപ്പെടുത്തുന്നവൻ അത് കണ്ടെത്തും. സമ്പാദിക്കാനും എല്ലാം സ്വന്തമാക്കാനും കെട്ടിപ്പടുക്കാനും നേടിയെടുക്കാനും ക്ഷണിക്കുന്ന, സ്വാർത്ഥതയോടെ ജീവിക്കാൻ പഠിപ്പിക്കുന്ന ഒരു ലോകത്ത് എല്ലാം ദൈവത്തെപ്രതി നഷ്ടപ്പെടുത്താൻ, സ്വന്തമല്ലാത്തതായി കണ്ടു ജീവിക്കാൻ ക്രിസ്തു ഇന്ന് ആവശ്യപ്പെടുന്നു. സ്വന്തമാക്കുന്നതിലല്ല, മറ്റുള്ളവർക്കായി നമുക്കുള്ളതും നമ്മെ തന്നെയും വിട്ടുകൊടുക്കുന്നതിൽ, സമർപ്പിക്കുന്നതിൽ എല്ലാം നേടുന്നതിനേക്കാൾ ആനന്ദം കണ്ടെത്താനാകുമെന്ന് യേശു പഠിപ്പിക്കുന്നുണ്ട്. സ്വയം ഉരുകി മറ്റുള്ളവർക്ക് വെളിച്ചം പകരുന്ന ഒരു മെഴുകുതിരി പോലെ, അഴുകി പുതുജീവനും പുതുനാമ്പുമായി മാറുന്ന ഒരു വിത്തുപോലെ, തന്റെ ജീവൻ നമുക്കായി നൽകിക്കൊണ്ട് യേശു അതിന് മാതൃക നൽകുന്നുണ്ട്. മക്കൾക്കായി ജീവിക്കുന്ന മാതാപിതാക്കളും അപരർക്കായി ജീവിതം സമർപ്പിക്കുന്ന ഓരോ വ്യക്തികളും കാണിച്ചു തരുന്ന ജീവൻ നഷ്ടപ്പെടുത്തി ജീവനും, സ്നേഹം നൽകി സ്നേഹവും, സന്തോഷം പകർന്ന് സന്തോഷവും സ്വന്തമാക്കുന്ന ഒരു ജീവിതശൈലി ഇവിടെ നമുക്കു കാണാൻ സാധിക്കും. തന്റെ ശിഷ്യരിലൂടെ താനാണ് സ്വീകരിക്കപ്പെടുന്നതെന്ന്, തന്നെ സ്വീകരിക്കുന്നതിലൂടെ തന്നെ അയച്ച ദൈവത്തെയാണ് ഒരുവൻ സ്വീകരിക്കുന്നതെന്ന് പഠിപ്പിക്കുന്ന യേശുവിനെയാണ് തുടർവചനങ്ങളിൽ നമ്മൾ കണ്ടുമുട്ടുന്നത്. ക്രിസ്തുവിന്റെ നാമത്തിൽ ക്രിസ്തുവിനുവേണ്ടി ജീവിക്കുന്ന മനുഷ്യരുടെ ജീവന് ജീവിതത്തിന് ക്രിസ്തുവിന്റേതിനോളം പ്രാധാന്യവും മൂല്യവും കൈവരുന്നുണ്ടെന്ന് മനസ്സിലാക്കണമെന്ന്, അവർ ബഹുമാനിക്കപ്പെടണമെന്ന് വചനം പഠിപ്പിക്കുന്നു. പ്രവാചകസ്വരത്തോടെ സംസാരിക്കുന്ന, ദൈവികമായി പ്രവർത്തിക്കുന്ന അയക്കപ്പെട്ടവർ, വിശ്വാസികൾ, ശിഷ്യർ എത്രമാത്രം പ്രധാനപ്പെട്ടവരാണെന്ന്, ദൈവത്തിന് എത്രമാത്രം സ്വീകാര്യരും ബഹുമാന്യരുമാണെന്ന് തിരിച്ചറിഞ്ഞ് അവരോട് പെരുമാറണമെന്ന ഈ വചനങ്ങൾ ഇന്നത്തെ സമൂഹത്തിൽ ഏറെ പ്രാധാന്യമർഹിക്കുന്ന ഒരു ചിന്തയാണ്. പ്രവാചകനെ സ്വീകരിക്കുന്നവന് പ്രവാചകന്റെ പ്രതിഫലവും, നീതിമാനെ സ്വീകരിക്കുന്നവന് നീതിമാന്റെ പ്രതിഫലവും ലഭിക്കുമെന്ന് യേശു പറയുന്നു. തിരുവചന വായനയിൽ അവസാനമായി നാം കണ്ടുമുട്ടുന്നത് ഏറെ മനോഹരമായ ഒരു ചിന്തയാണ്. ഈ ചെറിയവരിൽ ഒരുവന്, എന്റെ ശിഷ്യന് എന്ന നിലയിൽ ഒരു പാനപാത്രം വെള്ളമെങ്കിലും കൊടുക്കുന്നവന് പ്രതിഫലം ലഭിക്കാതിരിക്കുകയില്ല. സ്നേഹത്തിന്റെയും കരുണയുടെയും പ്രവൃത്തികൾ ദൈവത്തിനു മുൻപിൽ എത്രമാത്രം സ്വീകാര്യമാണെന്ന്, അവ ചെയ്യുന്നവർക്ക് ലഭിക്കുന്ന പ്രതിഫലം ഉറപ്പാണെന്ന് വചനം നമ്മോടു പറയുന്നു. സ്നേഹത്തോടെ നൽകുന്ന ഒരു പാത്രം വെള്ളത്തിന് ദൈവത്തിനു മുൻപിൽ എത്രമാത്രം വിലയുണ്ടെന്ന് മനസ്സിലാക്കി പെരുമാറാൻ, ജീവിക്കാൻ നമുക്കു സാധിക്കേണ്ടതുണ്ട്. മദർ തെരേസ പറഞ്ഞിരുന്നതുപോലെ, വലിയ കാര്യങ്ങൾ ചെയ്യാനാകുന്നതിനേക്കാൾ ചെറിയ കാര്യങ്ങൾ വലിയ സ്നേഹത്തോടെ ചെയ്യാൻ നമുക്കു സാധിക്കണം. അത് സ്വന്തം കുടുംബങ്ങളിലും സമൂഹങ്ങളിലും ആരംഭിക്കാൻ നമുക്കു സാധിക്കണം. ചെറിയൊരു പുഞ്ചിരിയാകട്ടെ, മറ്റുള്ളവരെ കേൾക്കാൻ നൽകുന്ന ഏതാനും മിനിറ്റുകളാകട്ടെ, അവർക്കായി ചെയ്യുന്ന ചെറിയ ശുശ്രൂഷകളാകട്ടെ, തയ്യാറാക്കുന്ന ഒരു നേരത്തെ ഭക്ഷണമാകട്ടെ, ഏറെ സ്നേഹത്തോടെ കരുണയോടെ ചെയ്യാൻ സാധിക്കുമെങ്കിൽ, അതിലെല്ലാമുപരി ദൈവസ്നേഹത്തെപ്രതി, വിശ്വാസത്തെപ്രതി ചെയ്യാൻ സാധിക്കുമെങ്കിൽ അവയ്ക്ക് ദൈവസന്നിധിയിൽ ഏറെ വിലയുണ്ടെന്ന്, എല്ലാം കാണുകയും എല്ലാം അറിയുകയും ചെയ്യുന്ന ദൈവം അവയ്ക്ക് പ്രതിഫലമേകുമെന്ന് തിരിച്ചറിഞ്ഞു ജീവിക്കാം. സ്വാർത്ഥതയും അധികാരമോഹവും നിലനിൽക്കുന്ന ഒരു സംസ്കാരത്തിൽ ജീവിക്കുന്ന നമ്മെ സംബന്ധിച്ചിടത്തോളം വെല്ലുവിളിയുടേതായ, ലോകത്തിന്റെ ചിന്തയിൽ നിന്ന് വ്യത്യസ്തമായ ഈ ക്രൈസ്തവ ജീവിതശൈലിയിൽ ജീവിക്കാൻ, ക്രിസ്തുവചനങ്ങൾ പാലിച്ചുകൊണ്ട് അപരനിലെ ക്രിസ്തു സാന്നിധ്യം തിരിച്ചറിഞ്ഞുകൊണ്ട് ജീവിക്കാൻ സാധിക്കട്ടെ. ദൈവവിശ്വാസവും ആത്മാർത്ഥതയും കരുണയും സ്നേഹവും നമ്മുടെ മാർഗത്തെ ക്രിസ്തുവിലേക്കു നയിക്കട്ടെ. ഈ വചനവിചിന്തനം ചുരുക്കുമ്പോൾ, നാം ജീവിതത്തിൽ ദൈവത്തിന്, ക്രിസ്തുവിനു നൽകിയിട്ടുള്ള സ്ഥാനം, പ്രാധാന്യം എത്രമാത്രമുണ്ടെന്ന്, അവന്റെ വചനങ്ങൾ നമ്മുടെ ജീവിതത്തിൽ സ്വീകരിക്കപ്പെടുന്നുണ്ടോയെന്ന് ചിന്തിക്കാം. എല്ലാവരെക്കാളും എല്ലാത്തിനേക്കാളും ദൈവത്തിനു പ്രാധാന്യം കൊടുക്കാം. ജീവിതത്തിലെ സഹനങ്ങളെയും കുരിശുകളെയും ക്രിസ്തുവിനൊപ്പം വഹിച്ചുകൊണ്ട് അവയെ രക്ഷാകരമാക്കാൻ നമുക്കു സാധിച്ചിട്ടുണ്ടോയെന്ന് ചിന്തിക്കാം. അപരനോട്, പ്രത്യേകിച്ച് പാവപ്പെട്ടവരോടും അബലരോടും ആലംബഹീനരോടുമുള്ള എന്റെ പെരുമാറ്റം, എന്റെ സംസാരവും പ്രവൃത്തികളും മനോഭാവവും ദൈവസ്നേഹത്താൽ പ്രേരിതമാണോ എന്ന ചോദ്യം നമ്മുടെ മനസാക്ഷിക്കു മുന്നിൽ ഉയർത്താം. ക്രൈസ്തവരെന്ന നിലയിൽ ക്രിസ്തുവിന്റെ പിന്നാലെ സഞ്ചരിക്കാൻ മാത്രമല്ല, അവന്റെ ജീവിതവും പ്രവൃത്തികളും അനുകരിക്കാനും ജീവിക്കാനും മാതൃകാപരമായ ജീവിതം വഴി വചനം പ്രഘോഷിക്കാനും നമുക്കുള്ള വിളിയും കടമയും തിരിച്ചറിഞ്ഞ് ജീവിക്കാം. ക്രിസ്തുവിന്റെ ഉറ്റ സാക്ഷികളായി ജീവിക്കാൻ വേണ്ട കൃപയ്ക്കായി പ്രാർത്ഥിക്കാം. ലത്തീൻ ആരാധനാക്രമപ്രകാരം ആണ്ടുവട്ടം 13-ാം വാരം ഞായറാഴ്ചയിലെ തിരുവചന വായനകളെ ആധാരമാക്കി മോൺസിഞ്ഞോർ ജോജി വടകര പങ്കുവച്ച വചന വിചിന്തനമാണ് നിങ്ങൾ ഇതുവരെ ശ്രവിച്ചത്. ഫാദർ ജോൺ പൈനുങ്കൽ VC എഴുതി, ജേക്കബ് കൊരട്ടി സംഗീത സംവിധാനം നിർവഹിച്ച ഒരു ഗാനമാണ് അടുത്തത്. ആലാപനം കെസ്റ്റർ.

പാപ്പായോടൊപ്പം നമുക്കും സഞ്ചരിക്കാം. സമാധാനത്തിന്റെയും പ്രത്യാശയുടെയും സ്നേഹത്തിന്റെയും പ്രേഷിത ദൗത്യത്തിൽ പാപ്പായ്ക്ക് നമുക്കും പിന്തുണ നൽകാം. പരിശുദ്ധ പിതാവിന് കൈത്താങ്ങാകൂ. പത്രോസിന്റെ കാശിലേക്ക് സംഭാവന നൽകുക. ദയവായി സന്ദർശിക്കുക www.obolodisanpietro.de. ഇതോടെ മലയാളത്തിലുള്ള ഈ പ്രക്ഷേപണം സമാപിക്കുന്നു. ശ്രോതാക്കൾക്കേവർക്കും നന്ദി, നമസ്കാരം.

0: Laudetur Jesus Christus. യേശു ക്രിസ്തുവിനെ സ്തുതി.
1: ഇത് വത്തിക്കാൻ റേഡിയോ. എല്ലാ ശ്രോതാക്കൾക്കും സ്വാഗതം.
2: ശ്രോതാക്കൾക്കേവർക്കും നമസ്കാരം. ഇന്നത്തെ മലയാളം സംപ്രേഷണത്തിൽ ആദ്യം വാർത്തകളും ശേഷം സുവിശേഷ പരിചിന്തനവും കേൾക്കാം. വാർത്തകൾ. സമാധാനത്തിന്റെ സന്ദേശവും അത് വീണ്ടെടുക്കുവാനുള്ള ഉത്തരവാദിത്വവും അനുസ്മരിപ്പിച്ചുകൊണ്ട് ആദ്യദിന കൺസിസ്റ്ററിയുടെ രണ്ടാം ഭാഗം. ലോകത്ത് സമാധാനവും സ്നേഹത്തിന്റെ നാഗരികതയും കെട്ടിപ്പടുക്കുന്നതിനായുള്ള ശക്തമായ ആഹ്വാനത്തോടെ വത്തിക്കാനിൽ ചേർന്ന അസാധാരണ കൺസിസ്റ്ററിയുടെ ഒന്നാം ദിവസത്തെ രണ്ടാം ഘട്ട ചർച്ചകൾ സമാപിച്ചു. പോൾ ആറാമൻ ശാലയിൽ നടന്ന സമ്മേളനത്തിൽ യുദ്ധത്തിന്റെ യുക്തികളെ ഉപേക്ഷിക്കണമെന്നും ക്ഷമയുടെയും ശ്രവണത്തിന്റെയും ഭാഷ സഭയും ലോകവും സ്വീകരിക്കണമെന്നും കർദിനാൾമാർ ആവശ്യപ്പെട്ടു. ന്യായമായ യുദ്ധം എന്ന യുക്തിക്ക് പകരം ആനുപാതികമായ പ്രതിരോധത്തിനുള്ള അവകാശം എന്നതിനെക്കുറിച്ച് സംസാരിക്കേണ്ടതിന്റെ ആവശ്യകത പല ഗ്രൂപ്പുകളും ചൂണ്ടിക്കാട്ടി. വെനസ്വേലയിലെ ദൗർഭാഗ്യകരമായ സാഹചര്യത്തെയും ഭൂകമ്പത്തിൽ ഇരകളായവരെയും സ്മരിച്ചുകൊണ്ടാണ് ജൂൺ മാസം 26 തീയതി ഉച്ചകഴിഞ്ഞ് പോൾ ആറാമൻ ശാലയിൽ അസാധാരണ കൺസിസ്റ്ററി ആരംഭിച്ചത്. വിശ്വാസകാര്യങ്ങൾക്കായുള്ള ഡിക്കസ്റ്ററിയുടെ പ്രീഫെക്ട് കർദിനാൾ വിക്ടർ മാനുവൽ ഫെർണാണ്ടസ് പ്രാരംഭ പ്രഭാഷണം നടത്തി. അധികാരത്തിന്റെ സംസ്കാരം മനുഷ്യത്വത്തെ എങ്ങനെ ഇല്ലാതാക്കുന്നുവെന്നും യുദ്ധത്തെയും ധ്രുവീകരണത്തെയും സ്വാഭാവികമായി കാണുവാനുള്ള പ്രവണതയെയും കുറിച്ച് ഗ്രൂപ്പുകൾ സംസാരിച്ചു. അക്രമത്തോടുള്ള സഹിഷ്ണുത വർദ്ധിക്കുന്നതിനെതിരെയും പരിഹാരങ്ങൾ ലളിതവൽക്കരിക്കുന്നതിനെതിരെയും മുന്നറിയിപ്പ് നൽകുകയും ചെയ്തു. മറ്റുള്ളവരെ കേൾക്കുവാനും ക്ഷമിക്കുവാനും അനുരഞ്ജനപ്പെടുവാനുമുള്ള ഭാഷ സഭയ്ക്കുള്ളിൽ ആദ്യം പ്രയോഗിക്കണമെന്നും അത് ലോകത്തിന് മാതൃകയാകണമെന്നും കർദിനാൾമാർ പറഞ്ഞു. കർദിനാൾമാരുടെ അസാധാരണ കൺസിസ്റ്ററിക്ക് തുടക്കമായി. ലിയോ 14 പാപ്പ വത്തിക്കാനിൽ വിളിച്ചു ചേർത്ത അസാധാരണ കൺസിസ്റ്ററിയുടെ ആദ്യഘട്ടത്തിൽ 178 കർദിനാൾമാർ പങ്കെടുത്തു. രാവിലെ 9:30 വത്തിക്കാനിലെ വിശുദ്ധ പത്രോസിന്റെ ബസലിക്കയിൽ നടന്ന വിശുദ്ധ കുർബാനയ്ക്ക് പരിശുദ്ധ പിതാവ് ലിയോ 14 പാപ്പ മുഖ്യ കാർമ്മികത്വം വഹിച്ചു. തുടർന്ന് പോൾ ആറാമൻ ശാലയിൽ വിവിധ ഗ്രൂപ്പുകളിലായി കർദിനാൾമാർ ആശയങ്ങൾ പങ്കുവച്ചു. ലോകം നേരിടുന്ന കഠിനമായ സാമൂഹിക മാറ്റങ്ങളെക്കുറിച്ചും മനുഷ്യർ അനുഭവിക്കുന്ന ദുരിതങ്ങളെക്കുറിച്ചും എല്ലാ ഗ്രൂപ്പുകളും ആശങ്ക രേഖപ്പെടുത്തി. സമൂഹങ്ങളിലും കൂട്ടായ്മകളിലും വർദ്ധിച്ചുവരുന്ന ധ്രുവീകരണം രാഷ്ട്രീയ സംഘർഷങ്ങൾക്കും അക്രമങ്ങൾക്കും കാരണമാകുന്നുവെന്നും വ്യാജവാർത്തകളും തെറ്റായ ആശയവിനിമയ രീതികളും ഇതിന് ആക്കം കൂട്ടുന്നുവെന്നും കർദിനാൾമാർ പറഞ്ഞു. പലയിടങ്ങളിലും മതവംശീയ ന്യൂനപക്ഷങ്ങൾ നേരിടുന്ന വിവേചനവും സഭയ്ക്കെതിരായ ശത്രുതയും സെമിറ്റിക് വിരുദ്ധതയും ചൂണ്ടിക്കാണിക്കപ്പെട്ടു. അമിതമായ വ്യക്തിവാദം, കുടുംബ ബന്ധങ്ങളിലെ തകർച്ച, വയോധികരുടെയും യുവാക്കളുടെയും ഏകാന്തത എന്നിവ ആത്മഹത്യയിലേക്കും മയക്കുമരുന്ന് ഉപയോഗത്തിലേക്കും നയിക്കുന്നതായി വിലയിരുത്തപ്പെട്ടു. സാമ്പത്തിക പ്രതിസന്ധിയും തൊഴിലില്ലായ്മയും യുവാക്കളെ ബാധിക്കുന്നുവെന്ന കണ്ടെത്തലും സമ്മേളനത്തിൽ പങ്കുവച്ചു. ഈ പ്രതിസന്ധികൾക്കിടയിൽ സഭ ഒരു അമ്മയെപ്പോലെയും എല്ലാവരെയും സ്വാഗതം ചെയ്യുന്ന ഇടമായും മാറണമെന്ന് അഭിപ്രായപ്പെട്ടു. സഭയുടെ സിനഡൽ യാത്രയ്ക്ക് കരുത്തുപകർന്ന് ലിയോ 14 പാപ്പ വിവിധ ഭൂഖണ്ഡങ്ങളിൽ നിന്നുമുള്ള സിനഡിന്റെ ചുമതല വഹിക്കുന്ന ആളുകളുടെ യോഗം

0: വത്തിക്കാനിൽ വെച്ച് ജൂൺ മാസം 23 മുതൽ 25 വരെ നടന്നു. അംഗങ്ങളുമായി പരിശുദ്ധ പിതാവ് ലിയോ 14 പാപ്പ കൂടിക്കാഴ്ച നടത്തി. സിനഡിന്റെ പൊതുകാര്യാലയത്തിൽ നിന്നും പുറത്തിറക്കിയ പത്രക്കുറിപ്പിലാണ് ഈ വിവരങ്ങൾ പങ്കുവച്ചത്. കത്തോലിക്ക സഭയുടെ സിനഡൽ പരിവർത്തനത്തിനായി വിവിധ ഭൂഖണ്ഡങ്ങളിൽ പ്രവർത്തിക്കുന്ന സഭാനേതൃത്വത്തിന് ശക്തമായ പിന്തുണയും പ്രോത്സാഹനവും നൽകുന്നതായിരുന്നു പരിശുദ്ധ പിതാവ് ലിയോ 14 പാപ്പായുമായുള്ള കൂടിക്കാഴ്ചയെന്നത് സിനഡിന്റെ ജനറൽ സെക്രട്ടറി കർദിനാൾ മാരിയോ ഗ്രെക് പറഞ്ഞു. സഭയുടെ സിനഡൽ പ്രക്രിയയുടെ നടപ്പിലാക്കൽ ഘട്ടത്തെക്കുറിച്ച് ചർച്ച ചെയ്യുവാനാണ് ഏഷ്യ, ആഫ്രിക്ക, ലാറ്റിൻ അമേരിക്ക, യൂറോപ്പ്, ഓഷ്യാനിയ, മിഡിൽ ഈസ്റ്റ്, വടക്കേ അമേരിക്ക എന്നിവിടങ്ങളിൽ നിന്നുള്ള പ്രതിനിധികൾ ഒത്തുചേർന്നത്. സിനഡാലിറ്റിയെ ഒരു പ്രത്യേക സമയബന്ധിതമായ ഒരു സംഭവമായി കാണാതെ സഭയുടെ സ്ഥിരമായ ജീവിതശൈലിയായി മാറ്റണമെന്നതും പത്രക്കുറിപ്പിൽ എടുത്തു പറഞ്ഞു. ലിയോ ഇൻ റോം വത്തിക്കാൻ ന്യൂസിന്റെ പുതിയ ഡോക്യുമെന്ററി 1 ജൂലൈ പുറത്തിറങ്ങും. കർദിനാൾ റോബർട്ട് ഫ്രാൻസിസ് പ്രെവോസ്റ്റ് പാപ്പായായി തിരഞ്ഞെടുക്കപ്പെടുന്നതിനു മുൻപ് റോമിൽ ചിലവഴിച്ച 20 വർഷത്തെ ജീവിതത്തെ ആസ്പദമാക്കിക്കൊണ്ട് ലിയോ ഇൻ റോം എന്ന പുതിയ ഡോക്യുമെന്ററി വത്തിക്കാൻ ന്യൂസ് 1 ജൂലൈ പുറത്തിറക്കും. വത്തിക്കാന്റെ ആശയവിനിമയ വിഭാഗം നിർമ്മിച്ച ഈ ഡോക്യുമെന്ററി അദ്ദേഹത്തിന്റെ ജീവിതത്തെ ആസ്പദമാക്കി പുറത്തിറങ്ങുന്ന പരമ്പരയിലെ 3 ഭാഗമാണ്. പെറുവിലെ മിഷനറി പ്രവർത്തനങ്ങളെക്കുറിച്ചുള്ള ലിയോൺ ദി പെറു, അമേരിക്കയിലെ അദ്ദേഹത്തിന്റെ വളർച്ചയെക്കുറിച്ചുള്ള ലിയോ ഫ്രം ചിക്കാഗോ എന്നിവയായിരുന്നു ഇതിനു മുൻപ് പുറത്തിറങ്ങിയ ഭാഗങ്ങൾ. ഇതോടെ വാർത്തകൾ സമാപിച്ചു.
1: അടുത്തതായി സുവിശേഷ പരിചിന്തനം കേൾക്കാം. ലത്തീൻ ആരാധനാക്രമപ്രകാരം ആണ്ടുവട്ടം 13 ഞായറാഴ്ചയിലെ തിരുവചന വായനകളെ ആധാരമാക്കിയ വചന വിചിന്തനമാണ് ഇന്നത്തെ സുവിശേഷ പരിചിന്തനത്തിൽ നാം ശ്രവിക്കുന്നത്. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 10 37 മുതൽ 42 വരെയുള്ള തിരുവചനങ്ങളാണ് ഈ ഞായറാഴ്ചയിലെ സുവിശേഷ ഭാഗം. യേശുക്രിസ്തുവിനാൽ ഏറെ സ്നേഹിക്കപ്പെടുന്ന പ്രിയ സഹോദരീ സഹോദരന്മാരെ, വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 10 മുതൽ 42 വരെയുള്ള തിരുവചനങ്ങൾ ക്രൈസ്തവ ജീവിതത്തിന്റെ തനതായ സവിശേഷതകളിലേക്ക്, ചിലപ്പോഴൊക്കെ മനസ്സിലാക്കാൻ എളുപ്പമല്ലാത്ത ഒരു വിശ്വാസശൈലിയെക്കുറിച്ച് സംസാരിക്കുന്ന ഒരു വചനഭാഗമാണ്. ദൈവത്തേക്കാൾ മറ്റാരെയും സ്നേഹിക്കരുതെന്ന്, കുരിശെടുത്ത് ക്രിസ്തുവിന് പിന്നാലെ നടക്കണമെന്ന്, അവനുവേണ്ടി ജീവൻ നഷ്ടപ്പെടുത്തണമെന്ന് യേശു ആവശ്യപ്പെടുന്നു. മറുഭാഗത്ത് മറ്റുള്ളവർക്കു നൽകേണ്ട സ്വീകാര്യതയും ശുശ്രൂഷകളും എത്രമാത്രം പ്രധാനപ്പെട്ടതാണെന്നും അവൻ പറഞ്ഞുവയ്ക്കുന്നുണ്ട്. അതിരുകളോ പരിധികളോ ഇല്ലാതെ നാം സ്നേഹിക്കേണ്ടത് ദൈവത്തെയാണെന്ന ഒരു ചിന്തയാണ് ഈ തിരുവചനങ്ങൾ ആദ്യം നമുക്കു മുന്നിൽ വയ്ക്കുന്നത്. എന്നെക്കാളധികം പിതാവിനെയോ മാതാവിനെയോ സ്നേഹിക്കുന്നവൻ എനിക്ക് യോഗ്യനല്ല. എന്നെക്കാളധികം പുത്രനെയോ പുത്രിയെയോ സ്നേഹിക്കുന്നവനും എനിക്ക് യോഗ്യനല്ല. മാതാപിതാക്കളെ ആദരിക്കാനും കുടുംബത്തെ സ്നേഹിക്കാനും കൽപ്പിക്കുന്ന ദൈവത്തിന്റെ പുത്രനായ യേശു പഠിപ്പിക്കുന്നത് മാനുഷികമായ എല്ലാ ബന്ധങ്ങളെക്കാളും പ്രധാനപ്പെട്ടത് ദൈവത്തോടുള്ള സ്നേഹവും ബന്ധവുമാണെന്നതാണ്. എല്ലാ ബന്ധങ്ങളും സ്നേഹവും നയിക്കേണ്ടത് ദൈവത്തിലേക്കാണ്. ജീവിതത്തിൽ പ്രഥമസ്ഥാനം ഈ ഭൂമിയിലെ വസ്തുവകകൾക്കോ സ്ഥാനമാനങ്ങൾക്കോ പേരിനോ പ്രശസ്തിക്കോ അല്ല, നമ്മുടെ സ്രഷ്ടാവും നാഥനും കർത്താവുമായ ദൈവത്തിനു നൽകാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ എന്ന ഒരു ചോദ്യം നമ്മോടു തന്നെ ചോദിക്കാൻ നമുക്ക് സാധിക്കണം. ദൈവകേന്ദ്രീകൃതമായ ഒരു ജീവിതം നയിക്കാൻ, ജീവിതത്തിൽ എല്ലാം ദൈവോന്മുഖമായി സ്വർഗോന്മുഖമായി കാണാൻ സാധിച്ചാൽ ശരിയായ പാതയിലൂടെയാകും നാം നടക്കുന്നതെന്ന് ഉറപ്പാക്കാമെന്ന് ഈ വചനഭാഗം നമ്മെ പഠിപ്പിക്കുന്നു. അത്തരമൊരു ജീവിതത്തിൽ മാനുഷികമായ ബന്ധങ്ങൾ, മാതാപിതാക്കളോടാകട്ടെ, സഹോദരങ്ങളോടോ മക്കളോടോ സുഹൃത്തുക്കളോടോ ആകട്ടെ, ശരിയായ അനുപാതത്തിലും ശൈലിയിലുമുള്ളതായി മാറും. ദൈവത്തെ സ്നേഹിക്കുന്ന, ദൈവത്താൽ സ്നേഹിക്കപ്പെടുന്ന മനുഷ്യർക്ക് തങ്ങൾക്കു ചുറ്റുമുള്ള മനുഷ്യരോട് ദൈവികമായ രീതിയിലെ ചേർന്നു നിൽക്കാൻ സാധിക്കൂ. ഇന്നത്തെ വചനം മുന്നോട്ടു വയ്ക്കുന്ന രണ്ടാമത്തെ ഒരു ചിന്ത സ്വന്തം കുരിശെടുത്ത് ക്രിസ്തുവിനെ അനുഗമിക്കേണ്ടതിന്റെ പ്രാധാന്യമാണ്. കുരിശുകൾ ഒഴിവാക്കാനും അത് സാധിക്കില്ലെങ്കിൽ അവഗണിക്കാനും പ്രേരിപ്പിക്കുന്ന ഒരു ലോകത്ത് കുരിശുകൾ വഹിച്ചുകൊണ്ട് ദൈവത്തിന്റെ മാർഗത്തിൽ സഞ്ചരിക്കാനുള്ള വിളി മനസ്സിലാക്കാൻ അത്ര എളുപ്പമായിരിക്കില്ല. എന്നാൽ കുരിശുകളില്ലാത്ത, സഹനങ്ങളും രോഗങ്ങളും കുടുംബപ്രശ്നങ്ങളും സാമ്പത്തിക ബുദ്ധിമുട്ടുകളും പരിഹാസങ്ങളും തെറ്റിദ്ധാരണകളും ഇല്ലാത്ത ഒരു വഴിയോ ജീവിതമോ അല്ല ക്രിസ്തു നമുക്ക് വാഗ്ദാനം ചെയ്തതെന്ന് ഓർക്കാൻ ശ്രമിച്ചാൽ, കുരിശുവഹിച്ചുകൊണ്ടുള്ള യാത്ര രക്ഷയുടെ കാൽവരിയിലേക്കുള്ള യേശുവിന്റെ സഹനയാത്രയിൽ പങ്കുചേരലാണെന്ന് അവനൊപ്പം നടക്കലാണെന്ന് മനസ്സിലാക്കാൻ ശ്രമിച്ചാൽ ജീവിതവും ഈ വചനങ്ങളും കുറേക്കൂടി എളുപ്പമുള്ളതായി മാറും. ക്രൈസ്തവ ജീവിതത്തിൽ കുരിശ് പരാജയത്തിന്റെ അടയാളമല്ല, സ്നേഹത്തിന്റെ രക്ഷയുടെ അടയാളമാണെന്ന് നമുക്ക് മറക്കാതിരിക്കാം. ക്രിസ്തുവിനൊപ്പം കുരിശുവഹിക്കുമ്പോൾ നമ്മുടെ സഹനങ്ങൾ രക്ഷാകരമായിത്തീരുമെന്ന ബോധ്യത്തിൽ വിശ്വാസത്തോടെയും പ്രത്യാശയോടെയും ജീവിക്കാം. സ്വന്തം ജീവൻ കണ്ടെത്തുന്നവൻ അത് നഷ്ടപ്പെടുത്തും, എന്നെ പ്രതി സ്വന്തം ജീവൻ നഷ്ടപ്പെടുത്തുന്നവൻ അത് കണ്ടെത്തും. സമ്പാദിക്കാനും എല്ലാം സ്വന്തമാക്കാനും കെട്ടിപ്പടുക്കാനും നേടിയെടുക്കാനും ക്ഷണിക്കുന്ന, സ്വാർത്ഥതയോടെ ജീവിക്കാൻ പഠിപ്പിക്കുന്ന ഒരു ലോകത്ത് എല്ലാം ദൈവത്തെപ്രതി നഷ്ടപ്പെടുത്താൻ, സ്വന്തമല്ലാത്തതായി കണ്ടു ജീവിക്കാൻ ക്രിസ്തു ഇന്ന് ആവശ്യപ്പെടുന്നു. സ്വന്തമാക്കുന്നതിലല്ല, മറ്റുള്ളവർക്കായി നമുക്കുള്ളതും നമ്മെത്തന്നെയും വിട്ടുകൊടുക്കുന്നതിൽ, സമർപ്പിക്കുന്നതിൽ എല്ലാം നേടുന്നതിനേക്കാൾ ആനന്ദം കണ്ടെത്താനാകുമെന്ന് യേശു പഠിപ്പിക്കുന്നുണ്ട്. സ്വയം ഉരുകി മറ്റുള്ളവർക്ക് വെളിച്ചം പകരുന്ന ഒരു മെഴുകുതിരി പോലെ, അഴുകി പുതുജീവനും പുതുനാമ്പുമായി മാറുന്ന ഒരു വിത്തുപോലെ, തന്റെ ജീവൻ നമുക്കായി നൽകിക്കൊണ്ട് യേശു അതിന് മാതൃക നൽകുന്നുണ്ട്. മക്കൾക്കായി ജീവിക്കുന്ന മാതാപിതാക്കളും അപരർക്കായി ജീവിതം സമർപ്പിക്കുന്ന ഓരോ വ്യക്തികളും കാണിച്ചു തരുന്ന ജീവൻ നഷ്ടപ്പെടുത്തി ജീവനും, സ്നേഹം നൽകി സ്നേഹവും, സന്തോഷം പകർന്ന് സന്തോഷവും സ്വന്തമാക്കുന്ന ഒരു ജീവിതശൈലി ഇവിടെ നമുക്കു കാണാൻ സാധിക്കും. തന്റെ ശിഷ്യരിലൂടെ താനാണ് സ്വീകരിക്കപ്പെടുന്നതെന്ന്, തന്നെ സ്വീകരിക്കുന്നതിലൂടെ തന്നെ അയച്ച ദൈവത്തെയാണ് ഒരുവൻ സ്വീകരിക്കുന്നതെന്ന് പഠിപ്പിക്കുന്ന യേശുവിനെയാണ് തുടർവചനങ്ങളിൽ നമ്മൾ കണ്ടുമുട്ടുന്നത്. ക്രിസ്തുവിന്റെ നാമത്തിൽ ക്രിസ്തുവിനുവേണ്ടി ജീവിക്കുന്ന മനുഷ്യരുടെ ജീവന് ജീവിതത്തിന് ക്രിസ്തുവിന്റേതിനോളം പ്രാധാന്യവും മൂല്യവും കൈവരുന്നുണ്ടെന്ന് മനസ്സിലാക്കണമെന്ന്, അവർ ബഹുമാനിക്കപ്പെടണമെന്ന് വചനം പഠിപ്പിക്കുന്നു. പ്രവാചകസ്വരത്തോടെ സംസാരിക്കുന്ന, ദൈവികമായി പ്രവർത്തിക്കുന്ന അയക്കപ്പെട്ടവർ, വിശ്വാസികൾ, ശിഷ്യർ എത്രമാത്രം പ്രധാനപ്പെട്ടവരാണെന്ന്, ദൈവത്തിന് എത്രമാത്രം സ്വീകാര്യരും ബഹുമാന്യരുമാണെന്ന് തിരിച്ചറിഞ്ഞ് അവരോട് പെരുമാറണമെന്ന ഈ വചനങ്ങൾ ഇന്നത്തെ സമൂഹത്തിൽ ഏറെ പ്രാധാന്യമർഹിക്കുന്ന ഒരു ചിന്തയാണ്. പ്രവാചകനെ സ്വീകരിക്കുന്നവന് പ്രവാചകന്റെ പ്രതിഫലവും, നീതിമാനെ സ്വീകരിക്കുന്നവന് നീതിമാന്റെ പ്രതിഫലവും ലഭിക്കുമെന്ന് യേശു പറയുന്നു. തിരുവചന വായനയിൽ അവസാനമായി നാം കണ്ടുമുട്ടുന്നത് ഏറെ മനോഹരമായ ഒരു ചിന്തയാണ്. ഈ ചെറിയവരിൽ ഒരുവന്, എന്റെ ശിഷ്യന് എന്ന നിലയിൽ ഒരു പാനപാത്രം വെള്ളമെങ്കിലും കൊടുക്കുന്നവന് പ്രതിഫലം ലഭിക്കാതിരിക്കുകയില്ല. സ്നേഹത്തിന്റെയും കരുണയുടെയും പ്രവൃത്തികൾ ദൈവത്തിനു മുൻപിൽ എത്രമാത്രം സ്വീകാര്യമാണെന്ന്, അവ ചെയ്യുന്നവർക്ക് ലഭിക്കുന്ന പ്രതിഫലം ഉറപ്പാണെന്ന് വചനം നമ്മോടു പറയുന്നു. സ്നേഹത്തോടെ നൽകുന്ന ഒരു പാത്രം വെള്ളത്തിന് ദൈവത്തിനു മുൻപിൽ എത്രമാത്രം വിലയുണ്ടെന്ന് മനസ്സിലാക്കി പെരുമാറാൻ, ജീവിക്കാൻ നമുക്കു സാധിക്കേണ്ടതുണ്ട്. മദർ തെരേസ പറഞ്ഞിരുന്നതുപോലെ, വലിയ കാര്യങ്ങൾ ചെയ്യാനാകുന്നതിനേക്കാൾ ചെറിയ കാര്യങ്ങൾ വലിയ സ്നേഹത്തോടെ ചെയ്യാൻ നമുക്കു സാധിക്കണം. അത് സ്വന്തം കുടുംബങ്ങളിലും സമൂഹങ്ങളിലും ആരംഭിക്കാൻ നമുക്കു സാധിക്കണം. ചെറിയൊരു പുഞ്ചിരിയാകട്ടെ, മറ്റുള്ളവരെ കേൾക്കാൻ നൽകുന്ന ഏതാനും മിനിറ്റുകളാകട്ടെ, അവർക്കായി ചെയ്യുന്ന ചെറിയ ശുശ്രൂഷകളാകട്ടെ, തയ്യാറാക്കുന്ന ഒരു നേരത്തെ ഭക്ഷണമാകട്ടെ, ഏറെ സ്നേഹത്തോടെ കരുണയോടെ ചെയ്യാൻ സാധിക്കുമെങ്കിൽ, അതിലെല്ലാമുപരി ദൈവസ്നേഹത്തെപ്രതി വിശ്വാസത്തെപ്രതി ചെയ്യാൻ സാധിക്കുമെങ്കിൽ, അവയ്ക്ക് ദൈവസന്നിധിയിൽ ഏറെ വിലയുണ്ടെന്ന്, എല്ലാം കാണുകയും എല്ലാം അറിയുകയും ചെയ്യുന്ന ദൈവം അവയ്ക്ക് പ്രതിഫലമേകുമെന്ന് തിരിച്ചറിഞ്ഞു ജീവിക്കാം. സ്വാർത്ഥതയും അധികാരമോഹവും നിലനിൽക്കുന്ന ഒരു സംസ്കാരത്തിൽ ജീവിക്കുന്ന നമ്മെ സംബന്ധിച്ചിടത്തോളം വെല്ലുവിളിയുടേതായ, ലോകത്തിന്റെ ചിന്തയിൽ നിന്ന് വ്യത്യസ്തമായ ഈ ക്രൈസ്തവ ജീവിതശൈലിയിൽ ജീവിക്കാൻ, ക്രിസ്തുവചനങ്ങൾ പാലിച്ചുകൊണ്ട് അപരനിലെ ക്രിസ്തു സാന്നിധ്യം തിരിച്ചറിഞ്ഞുകൊണ്ട് ജീവിക്കാൻ സാധിക്കട്ടെ. ദൈവവിശ്വാസവും ആത്മാർത്ഥതയും കരുണയും സ്നേഹവും നമ്മുടെ മാർഗത്തെ ക്രിസ്തുവിലേക്കു നയിക്കട്ടെ. ഈ വചനവിചിന്തനം ചുരുക്കുമ്പോൾ, നാം ജീവിതത്തിൽ ദൈവത്തിന്, ക്രിസ്തുവിനു നൽകിയിട്ടുള്ള സ്ഥാനം, പ്രാധാന്യം എത്രമാത്രമുണ്ടെന്ന്, അവന്റെ വചനങ്ങൾ നമ്മുടെ ജീവിതത്തിൽ സ്വീകരിക്കപ്പെടുന്നുണ്ടോയെന്ന് ചിന്തിക്കാം. എല്ലാവരെക്കാളും എല്ലാത്തിനേക്കാളും ദൈവത്തിനു പ്രാധാന്യം കൊടുക്കാം. ജീവിതത്തിലെ സഹനങ്ങളെയും കുരിശുകളെയും ക്രിസ്തുവിനൊപ്പം വഹിച്ചുകൊണ്ട് അവയെ രക്ഷാകരമാക്കാൻ നമുക്ക് സാധിച്ചിട്ടുണ്ടോയെന്ന് ചിന്തിക്കാം. അപരനോട്, പ്രത്യേകിച്ച് പാവപ്പെട്ടവരോടും അബലരോടും ആലംബഹീനരോടുമുള്ള എന്റെ പെരുമാറ്റം, എന്റെ സംസാരവും പ്രവൃത്തികളും മനോഭാവവും ദൈവസ്നേഹത്താൽ പ്രേരിതമാണോ എന്ന ചോദ്യം നമ്മുടെ മനസാക്ഷിക്കു മുന്നിൽ ഉയർത്താം. ക്രൈസ്തവരെന്ന നിലയിൽ ക്രിസ്തുവിന്റെ പിന്നാലെ സഞ്ചരിക്കാൻ മാത്രമല്ല, അവന്റെ ജീവിതവും പ്രവൃത്തികളും അനുകരിക്കാനും ജീവിക്കാനും മാതൃകാപരമായ ജീവിതം വഴി വചനം പ്രഘോഷിക്കാനും നമുക്കുള്ള വിളിയും കടമയും തിരിച്ചറിഞ്ഞ് ജീവിക്കാം. ക്രിസ്തുവിന്റെ ഉറ്റ സാക്ഷികളായി ജീവിക്കാൻ വേണ്ട കൃപയ്ക്കായി പ്രാർത്ഥിക്കാം. ലത്തീൻ ആരാധനാക്രമപ്രകാരം ആണ്ടുവട്ടം 13-ാം വാരം ഞായറാഴ്ചയിലെ തിരുവചന വായനകളെ ആധാരമാക്കി മോൺസിഞ്ഞോർ ജോജി വടകര പങ്കുവച്ച വചന വിചിന്തനമാണ് നിങ്ങൾ ഇതുവരെ ശ്രവിച്ചത്. ഫാദർ ജോൺ പൈനുങ്കൽ VC എഴുതി, ജേക്കബ് കൊരട്ടി സംഗീത സംവിധാനം നിർവഹിച്ച ഒരു ഗാനമാണ് അടുത്തത്. ആലാപനം കെസ്റ്റർ.

പാപ്പായോടൊപ്പം നമുക്കും സഞ്ചരിക്കാം. സമാധാനത്തിന്റെയും പ്രത്യാശയുടെയും സ്നേഹത്തിന്റെയും പ്രേഷിത ദൗത്യത്തിൽ പാപ്പായ്ക്ക് നമുക്കും പിന്തുണ നൽകാം. പരിശുദ്ധ പിതാവിന് കൈത്താങ്ങാകൂ. പത്രോസിന്റെ കാശിലേക്ക് സംഭാവന നൽകുക. ദയവായി സന്ദർശിക്കുക www.obolodisanpietro.de. ഇതോടെ മലയാളത്തിലുള്ള ഈ പ്രക്ഷേപണം സമാപിക്കുന്നു. ശ്രോതാക്കൾക്കേവർക്കും നന്ദി, നമസ്കാരം.